എന്തു മനോഹരമായ ശബ്ദമാണല്ലേ മലയാളികളുടെ പ്രിയതാരമായ ആ മണിനാദത്തിന്. മധുര സ്വരം കൊണ്ട് നാം ഏവരുടെയും മനസ്സുകൾ കീഴടക്കിയ വാണി ജയറാം പാടിയ മലയാള പാട്ടുകൾ മാത്രമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലുള്ളത്. 1945 നവംബർ 30 തമിഴ്നാട്ടിലെ വെല്ലൂരിലായിരുന്നു വാണിയമ്മയുടെ ജനനം. ശരിയായ പേര് കലൈവാണി. വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു വാണി എന്നത്. 5 വയസ്സുമുതൽ വാണി ജയറാം സംഗീത പഠനം തുടങ്ങി. 8 വയസ്സുള്ളപ്പോൾ ആകാശവാണിയിൽ പാടി തുടങ്ങി. പാട്ടിനൊപ്പം ചിത്രരചന, ഡിബേറ്റ്സ്, നാടകം ഇവയിലെല്ലാം പ്രഗത്ഭയായിരുന്നു. സൗരായുധത്തിൽ വിടർന്നൊരു കല്യാണ. സലിൽ ചൗധരിയാണ് സ്വപ്നം എന്ന ചിത്രത്തിലൂടെ വാണി ജയറാമിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്.

ആദ്യ മലയാള ഗാനം തന്നെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അന്നു മുതൽ 1994 വരെ മലയാളത്തിൽ മാത്രം 500-ലധികം ഗാനങ്ങൾ വാണിയമ്മയുടെ ശബ്ദത്തിൽ പുറത്തു വന്നു.

എം എസ് വിശ്വനാഥൻ, എം പി ശ്രീനിവാസൻ, ആർ കെ ശേഖർ, അർജുനൻ മാഷ്, ജെറി എം എൽ ദേവ്, ഇളയരാജ, എ ആർ റഹ്മാൻ, രവീന്ദ്രൻ മാഷ് എന്നിവർക്ക് വേണ്ടി വാണിയമ്മ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു. വാണിജയറാം ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലുള്ള ഗാനങ്ങൾ മലയാളികൾക്ക് എന്നും പ്രിയതരമാണ്.

നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2014 1983 എന്ന ചിത്രത്തിനു വേണ്ടി ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുനീ എന്ന ഗാനം ആലപിച്ച് പിന്നണി രാഗ രംഗത്തേക്ക് തിരിച്ചു വന്നു. രണ്ടാം വരവിലും ഒരുപിടി നല്ല ഗാനങ്ങൾ വാണിജ്യറാം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.

0: 2016 പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിനു വേണ്ടി വാണിയമ്മ ദാസേട്ടനോടൊപ്പം പാടിയ മനോഹരമായ ഗാനമാണിത്. ഇതോടെ ശ്രുതി ദേവതമാർ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. വാണി ജയറാമിന്റെ പാട്ടോർമ്മകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.
1: മലയാളം എഫ് എം 104.6 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലീന സോബൻ അവതരിപ്പിച്ച ശ്രുതി ദേവതമാർ, മികച്ച ഗായികമാരുടെ ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരമ്പര. ഇനി കേൾക്കാം സിനിമ ഓർമ്മ, അവതരണം സുനിൽ കോളാട്ടുകുടി.
2: മലയാളം എഫ് എം 104.6 എല്ലാ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ ജൂലൈ മാസങ്ങളിൽ റിലീസ് ചെയ്ത കുറച്ചുകൂടി മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം. ശിവപാർവതിമാരിൽ പാർവതി മുൻ ജന്മത്തിൽ സതിയായിരുന്നു എന്ന് പുരാണം പറയുന്നു. അടുത്ത ജന്മത്തിലും ശിവനോട് ഒന്നിച്ചു ചേരാൻ പാർവതിയായി ജന്മമെടുത്തു. ഇതൊരു ആധുനിക കേരള സെറ്റിംഗിൽ റീറ്റെയിൽ ചെയ്ത സിനിമയാണ് രാജശില്പി. ശിവ സതി പുരാണ കഥയുടെ ഒരു പുനരാഖ്യാനം. 1992 ജൂലൈ 9 റിലീസ്. മോഹൻലാൽ അവതരിപ്പിച്ച ശംഭു എന്ന കഥാപാത്രം ഒരു പ്രശസ്ത ശില്പിയാണ്. ഭാര്യ ഉമയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ആളാണ്. ഭാനുപ്രിയ അവതരിപ്പിച്ച ദുർഗ എന്ന കഥാപാത്രത്തെ ശംഭു കണ്ടുമുട്ടുന്നു. ദുർഗയുടെ പ്രേമശ്രമങ്ങൾക്ക് ആദ്യ ഭാര്യയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ശംഭുവിന്റെ മനസ്സിലാക്കാനാകുന്നില്ല. ദുർഗ പക്ഷേ തന്റെ മുൻജന്മം ഉമയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ശംഭുവിന്റെ ഹൃദയം തൊടാൻ അവൾക്കാകുന്നു. ദുർഗ ശംഭു ബന്ധം ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ്. ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കി വെച്ച് വർത്തമാനകാലത്തിലേക്ക് വരുന്ന കാഴ്ചയാണ്. ഒ.എൻ.വി. രവീന്ദ്രൻ ടീമിന്റെ ഗാനങ്ങളായിരുന്നു. കാവേരി പാടാമിനി പൊയ്കയിൽ കുളിർ പൊയ്കയിൽ.

ക്യാമ്പസ് പൊളിറ്റിക്സ്, ബ്രോക്കൺ റൊമാൻസ്, അമ്മയുടെ മരണം, കുടുംബ ദുരന്തങ്ങളുടെ മറ്റ് ലെയറിംഗ്, ഇതൊക്കെ ഒരു യുവാവിന്റെ ജീവിതം എങ്ങനെ തകർക്കുന്നു എന്ന് കാണിച്ച ചിത്രമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തിരക്കഥ എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത ജാലകം എന്ന ചിത്രം. 1957 ജൂലൈ 12 റിലീസ്. അപ്പു എന്ന അശോകൻ അവതരിപ്പിച്ച കഥാപാത്രം ഏതൊരു യുവാവിനെയും പോലെ മദ്യത്തിലും ചില ചീത്ത കൂട്ടുകെട്ടിലും പെട്ടിരുന്നു. അത് അമ്മയുടെ ഒരു ടെൻഷന് കാരണമാകുന്നു. അപ്പുവിന്റെ അച്ഛൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ കുടുംബം പറഞ്ഞു പറ്റിച്ച് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പേരിൽ സ്വത്ത് മുഴുവൻ എഴുതി വെക്കുകയും അപ്പുവിന്റെ അമ്മ ഇതിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന കാഴ്ച അപ്പു കാണുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ എന്ന പാട്ടൊക്കെ പാടി അയൽക്കാരി പാർവതി അവതരിപ്പിച്ച കഥാപാത്രമായിട്ടുള്ള പ്രണയമുണ്ട്. പക്ഷെ ഈ അപ്പു ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് പാർവതിക്ക് ഗൾഫ് ബന്ധം വരുന്നു, അപ്പുവുമായുള്ള പ്രണയം തകരുന്നു. മെന്റൽ ആഗണിയിലാകുന്ന അപ്പുവിനെ കോളേജ് പാർട്ടിക്കാർ ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പുവിൽ നിന്ന് അബദ്ധത്തിൽ ഒരു നിരപരാധിയായ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നു. അത് സ്റ്റേജ്ഡ് ആണ്. അപ്പുവിനെ പ്രതിയാക്കുന്നു, അപ്പു ജയിലിലാവുന്നു. ONV MG രാധാകൃഷ്ണൻ ടീമിന്റെ പാട്ടുകൾ

ചിത്തിരത്തോണിയിലക്കരെ പോകാൻ എന്ന ചിറയൻകീഴിൽ നിന്ന് വന്ന പെണ്ണെ എന്നൊക്കെയുള്ള ഒരു വരി ഒക്കെ കേട്ടിട്ട് വർഷങ്ങളോളം ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു പ്രേം നസീർ പടം ആയിരുന്നു എന്നാണ്. കായലും കയറും 1979 ജൂലൈ 13 ഇറങ്ങിയ സിനിമയിൽ നസീറില്ല, മധു ജയഭാരതി സിനിമയാണത്. കായലിന് സൗന്ദര്യവും ആഴവുമുണ്ട്. കഠിനാധ്വാനത്തിന്റെയും ബന്ധനത്തിന്റെയും സിമ്പിളാണ് കയർ. ജയഭാരതി അവതരിപ്പിച്ച ജാനു എന്ന കഥാപാത്രം ഒരേ സമയം കാമുകൻ, മുറച്ചെറുക്കൻ, കീഴ്പ്പെടുത്തിയ മുതലാളി, ഈ മൂന്ന് പുരുഷ കഥാപാത്രങ്ങൾക്കിടയിൽ ഞെരിഞ്ഞ ഒരു സ്ത്രീ ദുരന്ത കഥാപാത്രമാണ് ജയഭാരതിയുടേത്. പൂവച്ചൽ ഖാദർ കെ വി മഹാദേവൻ ടീമിന്റെ ആയിരുന്നു അനശ്വര ഗാനങ്ങൾ.

റഷ്യൻ ക്ലാസിക് എഴുത്തുകാരൻ ദസ്തേവസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, കുറ്റവും ശിക്ഷയും എന്ന ക്ലാസിക് നോവലിന്റെ ടൈപ്പ് ഓഫ് മലയാളം അഡാപ്റ്റേഷനാണ് മമ്മൂട്ടിയുടെ വിഷ്ണു എന്ന സിനിമ. ഒരു സമ്പന്ന കുടുംബം, ആ കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധു, നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം, യഥാർത്ഥ അവകാശികളെ ഇല്ലാതാക്കിയാൽ സ്വത്ത് അയാൾക്ക് ലഭിക്കും. ഈ ഭീഷണി തിരിച്ചറിഞ്ഞ് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം വിഷ്ണു ഈ തന്ത്രം പൊളിക്കുകയും ഗുണ്ടയെ കൊല്ലുകയും ചെയ്ത് ജയിലിൽ പോകുന്നതാണ് കഥ. ഈ ചിത്രത്തിന് ഇരട്ട ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം തൂക്കുകയറിൽ തൂങ്ങുന്ന ഒരു സീൻ, വിഷ്ണു എന്ന കഥാപാത്രം സ്വപ്നം കാണുന്നതായി മോചിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു സീനും കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന നോവലിലെ ആത്മസംഘർഷം, കുറ്റം ചെയ്ത ഒരാളുടെ കുറ്റബോധം, കുറ്റവാളിയെ എങ്ങനെ കാർന്നു തിന്നുന്നു എന്ന് കാണിക്കാൻ ശ്രമിച്ച ഒരു സിനിമയായിരുന്നു വിഷ്ണു. ബിച്ചു തിരുമല രവീന്ദ്രൻ ടീമിന്റെ ഗാനങ്ങൾ, നീഴലായോർമകൾ

0: യഥാർത്ഥ സ്നേഹം, കാമം, ഇത് രണ്ടും ഒരേ ആളിൽ കേന്ദ്രീകരിച്ച ഒരേ തൂവാനത്തിൽ ഒരു ജെന്റിൽ മഴയിൽ ചെറുകു നനഞ്ഞ തുമ്പികളായി ജയകൃഷ്ണൻ എന്ന കഥാപാത്രം, ക്ലാര എന്ന സുമലതയുടെ കഥാപാത്രം, പാർവതി അവതരിപ്പിച്ച രാധ എന്ന മറ്റൊരു കഥാപാത്രം. 1987 ജൂലൈ 31 പത്മരാജന്റെ തൂവാന തുമ്പികൾ റിലീസ്. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ ഒരു ഗ്രാമീണ ജന്മി കർഷകനാണ്. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളുണ്ട് അയാൾക്ക്. ഗ്രാമത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ള കർഷകൻ, നഗരത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ ആഡംബരമായി ജീവിക്കുന്ന ഒരാളാണ്. ജയകൃഷ്ണന്റെ ആദ്യ പ്രണയം പാർവതി അവതരിപ്പിച്ച രാധയോടാണ്. നഗരജീവിതത്തിൽ ജയകൃഷ്ണൻ സുമലതയുടെ ക്ലാരയെ കാണുന്നു. ഒടുവിൽ നഗരജീവിതത്തെ തള്ളി ഗ്രാമജീവിതത്തെ പുണരുന്ന ഒരു ജയകൃഷ്ണനെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുക. തൂവാനത്തുമ്പികൾ റിലീസായ കാലത്ത് ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് ഒന്നും ഉണ്ടാക്കാത്ത ചിത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഇതൊരു റൊമാൻറ്റിക് കൾട്ട് ക്ലാസിക്കായി മാറുകയായിരുന്നു. പത്മരാജന്റെ സിനിമകളിലെ പാട്ടുകൾ പ്രശസ്തമാണല്ലോ. സിനിമയ്ക്കായി ONV ആണ് ആദ്യം ഗാനരചയിതാവെ തീരുമാനിച്ചിരുന്നത്. സംഗീത സംവിധായകനായിട്ട് പുതിയൊരാളാണെന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിച്ചപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണെന്ന് പറഞ്ഞപ്പോൾ ONV അതത്ര രസിച്ചില്ലെന്ന് പറയുന്നു. ONV അതിൽ നിന്ന് പിന്മാറുന്നു. ശ്രീകുമാരൻ നമ്പിയാണ് പ്രശസ്തമായ ആ രണ്ട് ഗാനങ്ങൾ എഴുതിയത്.
1: ഒന്നാം രാഗം പാടി മേഘം പൂത്തു തുടങ്ങി

ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളെയും അവയിലെ ഗാനങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ @malayalamfm.co.nz

0: എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് സുനിൽ കോളാട്ടുകുടി അവതരിപ്പിച്ച സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.

0: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ planetaudio.org.nz/malayalamfm.
1: ਸਾਰੇ ਇਕੱਠੇ ਹੋ ਕੇ ਸਾਂਝ ਦਿਲਾਂ ਦੀ ਪਾਈਏ, ਦਿਲਾਂ ਦੇ ਵਿੱਚ ਪਈਆਂ ਦੂਰੀਆਂ ਨੇੜੇ ਹੋ ਮਿਟਾਈਏ. ਤੁਹਾਡਾ ਆਪਣਾ ਮਨਪਸੰਦ ਪ੍ਰੋਗਰਾਮ ਸਾਂਝ ਦਿਲਾਂ ਦੀ ਹਰੇਕ ਫਰਾਈਡੇ 11:35 ਤੋਂ ਲੈ ਕੇ 1:30 ਤੱਕ ਹਰਪਾਲ ਸਿੰਘ ਪਾਲ ਦੇ ਨਾਲ 104.6 ਪਲੈਨਟ FM ਦੇ ਉੱਤੇ. ਸੁਣਨਾ ਨਹੀਂ ਭੁੱਲਣਾ ਸਾਂਝ ਦਿਲਾਂ ਦੀ.